എന്തൊരു ചലനമില്ലാതെ പാടകി, ഒരു ഉറുമാപ്പോ ഇപ്പോൾ പാട്ട് പാടിയും ഇഞ്ച ഒരു പാട്ടിനൊന്നെ നികരില്ലാതെ പാടകി, നിറയെ കുടം തളുമ്പാതും.